ശ്യാമാക്കകെ അപ്പേ ചോടി ധോണിയോ അടെ സുബമ സുബ പന്തിനാക്കേമാ അതെ ഹണിത് സന്ദീപണീനാങ്കി നവാധികാനാങ്കി ശ്യാമ വിജയ് സിംഹ അക്ക കാട്ടിയമെക്കുത്തുകരി ഗാന മേഹന സിന്ധുവച്ച

ராஜாஜாயே வினாடி சதுராய் விளாவா மந்தரம் ராத்திரியே அவசாத வினாடிக்கு ஹிப்பே ஒயாய்ப்பமாய் மெயின்னே எம் இன்னும் அதரே சமஹர மதக்க அலுத் கழகாம மே சிந்து அஹன்னோனு கிளம மதிஹிதனா ஹபைட கலிங்க வாட மதக் கரண தேயாக தேரா உதம்மு பட்டார தர்ம தேசனே அதிக்ரமணே அல்லேச பூச்சனிய ഒരു ദുംബര കാശുപ്പ ഹിമയാൻഗെ പിങ്വത് ശ്രേയൻ ലബൻ അങ്കഹറുവാദ ഇക്കാന്നെ വിസിപാസനിതാ ഉദാസന അടൈ തിഹേ സിട്ട് ബി എം ഐ സി എച്ച് ഇതി പവത്തനവ മേവന വിതാത് അസുൻ വെൻകരകിന സിറ്റിന ഒപ്പ് എത്താട്ട് ഉദയ അട്ട വെനക്കൊട്ട് ബി എം ഐ സി എച്ച് കിട്ട അനിവാര്യമ മക ഇറങ്ങുന്നതു എന്ന മൊനയാം ഹരി തൊഴുതുറാ ധനകാൻ ഓലിനാം കഥാ കരണ ബിന്ദു ആയി ഹത്സെ ഹട്ടായി നവസി അസുവായി നവസി അസുവട്ട് മങ്ങായത്താട്ട് ദുരകഥനാങ്കിയ മതക്കനാന്ന് ബിന്ദുവായി ഹത്സെ ഹട്ടായി നവസി അസുവായി നവസി അസുവ ഹദിസ്യപ്പു നാട്ടുവാക്കെ അഹംബെ ഹംബുനേ ഏ ആദരയട്ട് ഹരി ലോബായി കവിതാവത് അഹിമി നൊവേനം സദാ കൽമമേ ജീവിത ലസനകരാന്ന මං ආදරේ ඔය පන ඩිංගට හැමදාම සුදු මේ ආදරේ රත්නපුර ඉෂාරගේ ආදරේ එකපාරක් හරි විශ්වාසය බිඳුනොත් එතන ජීවත් වෙන්න අමාරුයි ආදරේට ආදරය කරන්න හැමෝටම බැහැ බිඳුනොත් බඳුනක පිළියම් කරනට බැරි කැලලක් මතුවී පෙනෙනා അന്ന് ഹിമ ആദരകഥ അസേ മെന്നും മേവാ ആദരകഥാ തീയറോ ഹെമദാമത് യാ വെണ്ണുവെമ്മ ബലാഗനി ആദരകഥ അന്ന് ഏകനി മേ ഗീതേത്യാന്നേ ഒബമ ഹമോനു മേയിറഹദയാട്ട കൊത്തനക ഹിറ്റിയാത് മാമല ദവസട്ട മകെലങ്ക തനിയട്ട ഇനു മനവി എഹമ തീയന ആദരകഥ നത്തുവമ്മ നെമേ ഹബൈ തിങ് ഹൊയാഗണ്ണനാ ടിക്കക് അമാറുയി ഹബൈ മങ്കേറോയാട്ട ആയ മതതാവാക് ദുക് വിന്തലാ വിന്തലാ വിന്തലാ ജീവിതേ കവദാമ ഹരി ദവസക അന്ന ഇവകെ ആദരയാക് ഒയാട്ടത് ലബെന്ന മോനേ